minen gootel ko jal jallo tawi mbaroodi ne tattatine dari gaɗo wuro tona waɗɗe mum o annda ko mbaroodi mbaroodi ne anndi annda ko mbaroodi o soggi mbaroodi o fay jama o tawi mawgane jooɗe leɗɗe ne ndoosi ha fotoro wonane ndino faandi tan ɓe mbimo woppu kamɓe fodɓiɗi woni ɓeɗo hakkunde mamaane kawma e taani woya ha wiɓe ɗo jibide ɓe dogi hakkunde ata an mo annda an Hamadine Diallo no mbimami so Diallo gonami ko heddemi ko foni timmi oɗo yewtere nde yewteɗo mo welti omo waɗa hen timmi